0: environment ഇനെ പറ്റി മുമ്പോട്ട് ഗോ കാമ്പി.
1: Radio PF International, l'Afrique qui gagne parle.